0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ശ്രീ എസ് നവീൻ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി കേൾക്കാം. വയലിൻ ശ്രീ വി വി സുരേഷ്, മൃദംഗം ശ്രീ എം എസ് ശ്രീരാഗ്, ഘടം തിരുവനന്തപുരം വി കാർത്തികേയൻ. ആദ്യം ഹമീർ കല്യാണി രാഗത്തിൽ വർണ്ണം കേൾക്കാം. ആദിതാളം.
2: This is Ragam 24/7 DTH, anytime Indian music. Listen to Carnatic Classical Music Concert by Shri S. Naveen. He is accompanied on the violin by Shri V. V. Suresh, on the mridangam by Shri M. S. Shriraj, and on the ghatam by Trivandrum V. Karthikeyan. He begins his classical music concert with a varnam in the rag Hamir Kalyani, set to Aditaal.

0: വർണ്ണമാണ് ഇതുവരെ കേട്ടത്. രാഗം ഹമീർ കല്യാണി, ആദ്യ താളം.
1: യു വർ ലിസ്ണിംഗ് ടു എ വർണം ഇൻ ദ രാഗ് ഹമീർ കല്യാണി, സെറ്റ് ടു ആദ്യ താൾ.
0: അടുത്തതായി വരുണപ്രിയ രാഗത്തിൽ ശിംഗാരകുമാര എന്ന കീർത്തനം കേൾക്കാം. ആദ്യ താളം കോടീശ്വര അയ്യർ, കൃതി.
1: കണ്ടിന്യൂയിങ് ഹിസ് കർണാട്ടിക് ക്ലാസിക്കൽ മ്യൂസിക് കോൺസേർട്ട്, ഹി വിൽ നൗ പ്രസന്റ് എ കോമ്പോസിഷൻ ഓഫ് കോടീശ്വര അയ്യർ, ശിംഗാരകുമാര ഇൻ ദ രാഗ് വരുണപ്രിയ, സെറ്റ് ടു ആദിതാൾ.

0: കോടീശ്വര അയ്യർ രചിച്ച ശിങ്കാരകുമാര എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം വരുണപ്രിയ, ആദിതാളം.
1: യു ആർ ലിസ്ണിംഗ് ടു എ കോമ്പോസിഷൻ.

0: of Kodeeshwara Iyer, Singara Kumara. In the rag, Varuna Priya, set to Adithal.
1: Ragam, 24-7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശ്രീ എസ് നവീൻ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി. വയലിൻ ശ്രീ വി വി സുരേഷ്. മൃദംഗം ശ്രീ എം എസ് ശ്രീരാഗ്. ഘടം തിരുവനന്തപുരം വി കാർത്തികേയൻ. ഇനി കാമവർദ്ധനി രാഗത്തിൽ ശിവാനന്ദ കാമവർദ്ധനി എന്ന കീർത്തനം കേൾക്കാം. മിശ്രചാപ്പ് താളം ജി എൻ ബാലസുബ്രഹ്മണ്യം കൃതി.
0: Anytime Indian music. You are listening to Carnatic Classical Music Concert by Sri S. Naveen. He is accompanied on the violin by Sri V. V. Suresh, on the mridangam by Sri M. S. Srirag, and on the ghatam by Trivandrum V. Karthigeyan. Next is a composition of G. N. Balasubramaniam, Shivananda Kamavardhini, in the rag Kamavardhini, set to Mr. Chapatal.
2: No.

0: ജി എൻ ബാലസുബ്രഹ്മണ്യം രചിച്ച ശിവാനന്ദ കാമവർദ്ധനി എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം കാമവർദ്ധനി, മിശ്രചാപ്പ് താളം.
1: യു ആർ ലിസ്ണിംഗ് ടു എ കോമ്പോസിഷൻ ഓഫ് ജി എൻ ബാലസുബ്രഹ്മണ്യം. ശിവാനന്ദ കാമവർദ്ധനി ഇൻ ദ രാഗ് കാമവർദ്ധനി സെറ്റ് ടു മിശ്രചാപ്പ് താൾ.
0: അവസാനമായി സാരസമുഖി എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. രാഗം ഗൗഡ മൽഹാർ, രൂപക താളം ഹരികേശ് നെല്ലൂർ, ഡോക്ടർ എൽ മുത്തയ്യ ഭാഗവതർ, കൃതി.
1: ശ്രീ എസ് നവീൻ കൺക്ലൂഡ്സ് ഹിസ് കർണാട്ടിക് ക്ലാസിക്കൽ മ്യൂസിക് കോൺസേർട്ട് വിത്ത് എ കോമ്പോസിഷൻ ഓഫ് ഹരികേശ് നെല്ലൂർ, ഡോക്ടർ എൽ മുത്തയ്യ ഭാഗവതർ, സാരസമുഖി ഇൻ ദ രാഗ് ഗൗഡ മൽഹാർ സെറ്റ് ടു രൂപക താൾ.

0: ഹരികേശ് നെല്ലൂർ ഡോക്ടർ എൽ മുത്തയ്യ ഭാഗവതർ രചിച്ച സാരസമുഖി എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം ഗൗഡ മൽഹാർ, രൂപക താളം.
1: യു ആർ ലിസ്ണിംഗ് ടു എ കോമ്പോസിഷൻ ഓഫ് ഹരികേശ് നെല്ലൂർ, ഡോക്ടർ എൽ മുത്തയ്യ ഭാഗവതർ, സാരസമുഖി. ഇൻ ദ രാഗ് ഗൗഡ മൽഹാർ, സെറ്റ് ടു രൂപക താൾ.
0: നിങ്ങൾ ഇതുവരെ കേട്ടത് ശ്രീ എസ് നവീൻ അവതരിപ്പിച്ച സംഗീത കച്ചേരി. വയലിൻ ശ്രീ വി സുരേഷ്. മൃദംഗം ശ്രീ എം എസ് ശ്രീരാഗ്. ഘടം തിരുവനന്തപുരം വി കാർത്തികേയൻ. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു ആർ ലിസ്ണിംഗ് ടു കർണാട്ടിക് ക്ലാസിക്കൽ മ്യൂസിക് കോൺസേർട്ട് ബൈ ശ്രീ എസ് നവീൻ. അക്കോമ്പനിങ് ആർട്ടിസ്റ്റ് വർ ശ്രീ വി സുരേഷ് ഓൺ ദ വയലിൻ, ശ്രീ എം എസ് ശ്രീരാഗ് ഓൺ ദ മൃദംഗം, and Trivandrum V. Karthikeyan on the ghatam. This program was brought to you by Akashvani Tiruvananthapuram for Ragam 24/7 DTH, anytime Indian music.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ അങ്കമാലി ജോസ് അവതരിപ്പിക്കുന്ന ദിൽരൂപ കച്ചേരി കേൾക്കാം. വയലിൻ ഗോകർണം എസ് ഉലകനാഥൻ, മൃദംഗം തഞ്ചാവൂർ ടി പി നാഗരാജൻ. ആദ്യം മൈസൂർ വാസുദേവാചാർ രചിച്ച പ്രണമാമ്യഹം എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. രാഗം ഗൗള ആദിതാളം.
2: This is Ragam 24/7 DTH, anytime Indian music. Listen to Dilruba recital by Angamali Jose. He's accompanied on the violin by Gokarnam S. Ulaganathan and on the mridangam by Tanjur T.P. Nagarajan. He begins his Dilruba recital with a composition of Mysore Vasudevachar Pranamamiham in the rag Gaula set to Aditaal.

0: വീണക്കുപ്പയ്യർ രചിച്ച ബാഗുമീറ എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം ശങ്കരാഭരണം, രൂപകതാളം.
1: യു വിൽ ലിസണിംഗ് ടു എ കമ്പോസിഷൻ ഓഫ് വീണക്കുപ്പയ്യർ ബാഗുമീറ ഇൻ ദ രാഗ ശങ്കരാഭരണം സെറ്റ് ടു രൂപകതാൾ.
0: ഇനി മഹാരാജ സ്വാതി തിരുനാൾ രചിച്ച പരമപുരുഷം എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. രാഗം ലളിത പഞ്ചമം, ഖണ്ഡജാപ്പ് താളം.
1: Now listen to a composition of Maharaja Swadhitranal, Paramapurisham, in the rag Lalita Panjamam, set to Kandajapu Thal.

0: ലളിത പഞ്ചമം രാഗത്തിൽ പരമപുരുഷം എന്ന കീർത്തനമാണ് കേട്ടത്. ഖണ്ഡചാപ്പ് താളം, മഹാരാജ സ്വാതി തിരുനാൾ കൃതി.
1: യു ആർ ലിസ്ണിംഗ് ടു എ കോമ്പോസിഷൻ ഓഫ് മഹാരാജ സ്വാതി തിരുനാൾ, പരമപുരുഷം. എന്റെ രാഗ് ലളിത പഞ്ചമം, സെറ്റ് ടു ഖണ്ഡചാപ്പ് താൾ.
0: രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അങ്കമാലി ജോസ് അവതരിപ്പിക്കുന്ന ദിൽരൂപ കച്ചേരി. വയലിൻ ഗോകർണം എസ് ഉലകനാഥൻ. മൃദംഗം തഞ്ചാവൂർ TP നാഗരാജൻ. ഇനി ത്യാഗരാജസ്വാമികൾ രചിച്ച സരസീരുഹ നയനെ എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. രാഗം അമൃതവർഷിണി ആദിതാളം.
1: This is Ragam 24/7 DTH, anytime Indian music. You are listening to Dilruba recital by Angamali Jose. He's accompanied on the violin by Gokarnam S. Ulaganathan and on the mridangam by Tanjore TP Nagarajan. Now listen to the composition of Saint Thyagaraja, Sarasiruha Nayane, in the rag Amrita Varshini, set to Adithal.

0: സരസീരുഹ നയനെ എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം അമൃതവർഷിണി, ആദി താളം ത്യാഗരാജസ്വാമികൾ കൃതി.
1: യു ആർ ലിസ്ണിംഗ് ടു എ കോമ്പോസിഷൻ ഓഫ് സെയിൻ ത്യാഗരാജ. സരസീരുഹ നയനെ ഇൻ ദ രാഗ് അമൃതവർഷിണി സെറ്റ് ടു അടിതാൾ.
0: അവസാനമായി മീ വല്ല ഗുണദോഷമേമി എന്ന കീർത്തനം കേൾക്കാം. രാഗം കാപ്പി, ഖണ്ഡചാപ്പ് താളം ത്യാഗരാജസ്വാമികൾ കൃതി.
1: അങ്കമാലി ജോസ് കൺക്ലൂഡ്സ് ദിസ് ദിൽറുബ റെസൈറ്റൽ വിത്ത് എ കോമ്പോസിഷൻ ഓഫ് സെയിൻ ത്യാഗരാജ. മീ വല്ല ഗുണദോഷമേമി ഇൻ ദ രാഗ് കാപ്പി സെറ്റ് ടു ഖണ്ഡചാപ്പ് താൾ.

0: ത്യാഗരാജസ്വാമികൾ രചിച്ച മീ വല്ല ഗുണദോഷമേമി എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം കാപ്പി, ഖണ്ഡജാപ താളം.
1: യു ആർ ലിസ്ണിംഗ് ടു എ കോമ്പോസിഷൻ ഓഫ് സെയിന്റ് ത്യാഗരാജ. മീ വല്ല ഗുണദോഷമേമി ഇൻ ദ രാഗ കാപ്പി സെറ്റ് ടു ഖണ്ഡജാപ താൾ.
0: നിങ്ങൾ ഇതുവരെ കേട്ടത് അങ്കമാലി ജോസ് അവതരിപ്പിച്ച ദിൽരൂപ കച്ചേരി. വയലിൻ ഗോകർണം എസ് ഉലകനാഥൻ. മൃദംഗം തഞ്ചാവൂർ ടി പി നാഗരാജൻ. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 ഡി ടി എച്ച്. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു ആർ ലിസ്ണിംഗ് ടു ദിൽരൂപ റിസൈറ്റൽ ബൈ അങ്കമാലി ജോസ്. അക്കംപനിയിംഗ് ആർട്ടിസ്റ്റ് വർ ഗോകർണം എസ് ഉലകനാഥൻ ഓൺ ദ വയലിൻ ആൻഡ് തഞ്ചാവൂർ ടി പി നാഗരാജൻ ഓൺ ദ മൃദംഗം. This program was brought to you by All India Radio Thiruvananthapuram for Ragam 24/7 DTH anytime Indian music.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: M.K. ശങ്കരൻ നമ്പൂതിരി പാടുന്ന സുബ്രഹ്മണ്യ ഭാരതിയാർ കൃതികൾ ഇപ്പോൾ കേൾക്കാം. മാഞ്ഞൂർ രഞ്ജിത്ത് വയലിൻ, ചേർത്തല കൃഷ്ണകുമാർ മൃദംഗം, മാഞ്ഞൂർ ഉണ്ണികൃഷ്ണൻ ഖടം. Now we bring you a vocal recital by M.K. ശങ്കരൻ നമ്പൂതിരി. He recites Subramanya Bharathiyar Krithis. He is accompanied by Manyur Ranjit on violin, Cherthala Krishnakumar on mridangam, and Manyur Unnikrishnan on khadam. Jayati Jayati Bharata Mata. Khamas Ragam Aditalam Tishra Nada. First item of this concert is Jayati Jayati Bharata Mata. In Raga Khamas,

ഭാരത സമുദായം വാഴ്ക്കവേ തിലങ്ക രാഗം ആദിതാളം തിശ്രനട. നെക്സ്റ്റ് ഐറ്റം ഈസ് ഭാരത സമുദായം വാഴ്ക്കവേ ഇൻ രാഗ തിലങ്ക് സെറ്റു ആദിതാള തിശ്രനട.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എം കെ ശങ്കരൻ നമ്പൂതിരി പാടുന്ന സുബ്രഹ്മണ്യ ഭാരതിയാർ കൃതികൾ. മാഞ്ഞൂർ രഞ്ജിത്ത് വയലിൻ, ചേർത്തല കൃഷ്ണകുമാർ മൃദംഗം, മാഞ്ഞൂർ ഉണ്ണികൃഷ്ണൻ ഘടം. യു ആർ ലിസണിംഗ് ടു എ വോക്കൽ റിസൈറ്റൽ ബൈ എം കെ ശങ്കരൻ നമ്പൂതിരി. ഹീസ് അക്കമനീഡ് ബൈ മാഞ്ഞൂർ രഞ്ജിത്ത് ഓൺ വയലിൻ, ചേർത്തല കൃഷ്ണകുമാർ ഓൺ മൃദംഗം ആൻഡ് മാഞ്ഞൂർ ഉണ്ണികൃഷ്ണൻ ഓൺ ഘടം. പാരിക്കുള്ള ഈ നല്ല നാട്, ജോൺപുരി രാഗം ആദിതാളം. Next item is in Jaunpuri Raga set to Aditala.

നിന്നയേ രതി എൻ ധ്രു. ഭാഗ്യശ്രീ രാഗം രൂപകതാളം. നെക്സ്റ്റ് ഐറ്റം ഇസ് എൻ ഭാഗ്യശ്രീ രാഗ നിന്നയേ രതി എൻ ധ്രു സെറ്റു രൂപകതാളം.

0: ഇതുവരെ നിങ്ങൾ കേട്ടത് എം കെ ശങ്കരമ്പൂതിരി പാടിയ സുബ്രഹ്മണ്യ ഭാരതിയാർ കൃതികൾ. മാഞ്ഞൂർ രഞ്ജിത്ത് വയലിൻ, ചേർത്തല കൃഷ്ണകുമാർ മൃദംഗം, മാഞ്ഞൂർ ഉണ്ണികൃഷ്ണൻ ഖടം. യു ആർ ലിസണിംഗ് ടു എ വോക്കൽ റിസൽ ബൈ എം കെ ശങ്കരൻ നമ്പൂതിരി കണ്ടെയ്നിംഗ് സുബ്രഹ്മണ്യ ഭാരതിയാർ കൃതീസ്. ഹി വാസ് അക്കമിനേറ്റ് ബൈ മാഞ്ഞൂർ രഞ്ജിത്ത് ഓൺ വയലിൻ, ചേർത്തല കൃഷ്ണകുമാർ ഓൺ മൃദംഗം ആൻഡ് മാഞ്ഞൂർ ഉണ്ണികൃഷ്ണൻ ഓൺ ഖടം.
1: രാഗം ഡി ടി എച്ച് ചാനലിനുവേണ്ടി ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തൃശൂർ നിലയം. ദിസ് പ്രോഗ്രാം വാസ് എ കോൺട്രിബ്യൂഷൻ ബൈ തൃശൂർ സ്റ്റേഷൻ ഓഫ് ഓൾ ഇന്ത്യ റേഡിയോ ഫോർ രാഗം 24/7 ഡി ടി എച്ച് ചാനൽ എനി ടൈം ഇന്ത്യൻ മ്യൂസിക്.